0: ഇതിന്റെ ഈ ബോധത്തിന്റെ ഓർമ്മ രവി നിക്കില്ല
1: ിയോങ്കിത്യോങ്കിലെ കുന്നോ റിപ്രസെന്റിന് റബീഷക് തുകൽ ചോത്തോ കഞ്ഞിത്
0: ഇത്വാൽ
2: ജൂ കോ ലോകയുഗ അഭിമിത് എൻ വഗണ്ടോ എൻ ടച്ച് എഫ് എം.